0: ಕೇನೊಂದುಪ್ಪನೇ ರೇಡಿಯೋ ಸಾರಂಗ ನಾಟ್ 7.8 FM ಒಂದು ತುಳುಚಾವಡಿ ನೇರ ಪ್ರಸಾರದ ಕಾರ್ಯಕ್ರಮ ಕೇನೊಂದಲ್ಲಾರೆ ತುಳುಚಾವಡ್ಡೆ ಪಾತ್ರನುಪ್ಪನಂಚಿನ ವಿಷಯದಾದ ಪಂಡ ದೈತ ಪೊಲಬು ನಿನಿತೆಯ ಈ ಕಾರ್ಯಕ್ರಮ ನಮ್ಮ ಮಲ್ತೊಂದಿಲ್ಲ ಎಕ್ಕಮಾಲೆ ಅನ್ನಿಕಲ್ ತೂದಿಪ್ಪರಿ ಎಕ್ಕಮಾಲದ ದೈ ನೆಡುಪ್ಪನಂಚಿನ ಒಂಜಾತ್ ನಂಬುಲಿಗಲು ಒಂಜಾತ್ ಉಪಯೋಗದ ಭಾಗಲು ಮರ್ದಾದ ಎಂಚ ಉಪಯೋಗಂಡು ಒಂದನ್ನು ಪೂರ ಇನಿತೆ ಈ ಕಾರ್ಯಕ್ರಮ ಪಟ್ಟನೊಂದುಲ್ಲೆ ಅಂಚನೆ ನಿಖಿಲ್ಲಲೆಪ್ಪು ಕೊರಲಿ ಪಾತಿರಲಿ ಅಂಚನೆ ನನ್ನ ಕಡೆ ಪನ್ನೊಂದಿತ್ತು ಒಂಜಾತ್ ಕೆಲವು ದೈಕುಲೆಗೆ ಒಂಜಿ ಪುಟ್ಟದ ಕತೆ ಒಪ್ಪುಣು ಪಂದೊಂಜಿ ಪುರಾಣ ಒಂಜಾತ್ ಕತೆಕುಲನ್ನು ಪನ್ಪುಣು ಅಂಚದ ಉಪ್ಪನಾಗಿ ಈ ಒಂಜಿ ಎಕ್ಕಮಲದ ದೈ ಪುಟ್ಟನಂಚಿನ ಕತೆ ಎಂಚ ಅವಿ ನಿಂತ ಕಾರ್ಯಕ್ರಮ ಪನ್ಪ್ಯಾಂಡ್ ಅವಿಗೆ ದುಂಬೊಂಜಿ ಬಿನ್ನಿರಲಿರ್ತು ಕರಡೆ ಎಂಚಿನ ಪುರ ವಿಷಯ ಉಂಡು ಪಂದ ಕೇನ್ಕ ಹಲೋ ನಮಸ್ತೆ
1: ಹಲೋ ನಮಸ್ತೆ
0: ನಮಸ್ತೆ ನಮಸ್ತೆ
1: ಕುಸುಮಾಕರ್
0: ಕುಸುಮಾಕರ್ ಅಣ್ಣ ಕಾರ್ಯಕ್ರಮ ಎದುರ್ಕೊಳ್ಳೋದಿಲ್ಲ ಪನ್ನೆ ಕುಸುಮಾಕರ್
1: ಅದೇ ಅವೆ ಇಂದು ಎಕ್ಕಮದ ವಿಷಯ ಪಾತೇರ್ ಅಂತಾರೆ ಒಂದು ಪಾತೇರ್ ನಾಗ ನೆಕ್ಸ್ಟ್ ಯಾ ಪಾತೇರ್ ಲೆಕ್ಕನೆ ಕೇನುಂಡು ಅವಳ ಸಾಮಕ ಏನುಂಡೆ
0: ಅಂದ್ ಇರಗೀರ ಪಾತೆ ಕೂಡ ಕೇಂಡೆ ಇರಗೀರ ಸ್ವರ
1: ಅಲ್ಪದಾಲ ದಾಲ
0: ಕೇನೊಂದುಂಡು ಕೇನೊಂದುಂಡು
1: ಅವು ಮತ್ತೆ ಎಡ್ಡೆ ಬಂದ್ ಪೇರ್ ಮಾತ ಬೊಕ್ಕ ಅವು ಇಲ್ಲವಾಕಿಲ್ಲ ಉಪ್ಪಾರಲ್ಲಿಂದಲ ಬಂದ್ ಪೇರ್ ಅವಲ್ಲ ಆರ್ತಿ ಕಾಯ್ದ ಮಾರತ್ತಲ್ಲ ದೇವಣ್ಣವಲ್ಲ ಈ ಕ್ಲೀನ್ ದೀಪ ಜೇರು ಮತ್ತೆ ಇಲ್ಲಗಾವನ್ಯಾಕುಲ್ ಮುಟ್ಟುವೇರು ಮಡ ನೀರು ಮತ್ತೆ ಗೂಪೇರು ಅನ್ನದ ನಾತ್ ಕ್ಲೀನ್ ಬೋಡೆ ಇತ ತುಳಸಿ ಕಟ್ಟಂಡ ಅವು ಬೇತೆ ನೆಪ್ಪು ನೈ ಕಾತ್ ಪೋಪು ಜೇರ್ ಆಯ್ತ ಮುಟ್ಟ ಬರ ಒಂದು ಬೇಲಿಡಿತ್ತಂಡ ಏನ್ ಕ್ಯಾರ್ಮಲ್ ಬಂದೆ ಪೋಪೇರತ್ತ ಮಾತೆಲ್ಲ ಲೈಕ್ ಬಂದು ಪರ್ಲ ಯಾವ ನಿಜವಾದ ಎಡ್ಡೇನೆ ಅಂಡ್ ಆಯ್ತು ನಾತ್ ಕ್ಲೀನ್ ದಿವಾಡತ್ತ ಅರ್ಥಿಕ ಆಯ್ದಲ್ಲ ಮರ ದೀಪ ಜೇರ ಅವು ಇತ್ತಂಡ ದಿನೋಲ ಬೈಯಾಡು ತೀರ್ಥ ಬೇರೆಡು ದೀಪ ದಿಯೋಡಿಗೆ ನಿಜ ಅದಿಲ್ಲ ಅಲ್ಪ ಇತ್ತಂಡ ಆಗಲ್ಲೇ ವಾ ಆರ್ಥಿಕ ಪರಿಸ್ಥಿತಿ ಇಲ್ಲ ಬರ್ಪುಜಿಗೆ ಮತ್ತ ಅಂಚ ಒಂದು ನೆತ್ತ ಎನ್ನೆ ಪುರ ಇತ್ತ ತಿಕ್ಕೊಂಡು ರೆಡಿಮೇಡ್ ಇಲ್ಲ ಬೊಕ್ಕ ಅವೇನು ಆಯ್ತ ಬಾಡದು ತಾರದೆನ್ನೆ ಹೊಂಜಿಕೊಂಡೇನ ಮೈತದ ಅರ್ಧ ಕೊಂಡೆ ನಂಗೆ ಒಂದು ಪದಿ ಪಾಟ್ ಐಟು ಎನ್ನೆ ಹಾಕೊಂಡತ್ತೆ ಅವು ಗಂಟು ಬೇನೆ ಪುರ ಬಾರಿ ಇಡ್ಡೆ ಮಲ್ಪರಿ ತೀರನ್ನೆಗಲಿತ್ತೆ ತಿಕ್ಕೊಂಡೆ ಎಕ್ಕದೆನ್ನೆ ಬೊಕ್ಕ ಎಂಗುಲಾಯ್ತ ಪೂರ್ತು ಗೊಬ್ಬೊಂದಿತ್ತ ದುಂಬು ಇಲ್ಲಿ ಅವೇನ್ ಕಂತದ ಮಸ್ತ್ ಒಟ್ಟು ಮಲ್ತದ ಅವು ಐ ಕೊಂಜೆ ಕೊಂಜೆ ಹಾಕೊಂಡು ಅವು ಅಡ್ಡ ಸರ್ತ ದೀಪಿನ ಏನು ಅವು ಅಡ್ಡ ಬುರ್ನ ಅವು ಹೆಂಗಲಿ ಅಂಚ ಗೊಬ್ಬ ಅಂತ ಅವು ಇಲ್ಲ ನೆರ್ಪೇರ ಬಂಡ ಗೊಬ್ಬದ ಕಾರ್ದಡಿಗೆ ಬುರುಣತ ಬೊಕ್ಕ ಆಯ್ತಾ ಒಂಜಿ ಪತ್ತದ ಅವು ಇಂಚ ಕೊಕ್ಕೆದ ಲೆಕ್ಕ ಉಂಡತೆ ಆಯ್ತಾ ನಮ್ಮ ಅವೇನು ಪತ್ತದ ಹೆಂಗಲು ಇನ್ನು ಮಾಲ್ಪುನು ಆಯ್ತಾ ನೆಕ್ ನೆತ್ತಾಯಿ ಕೊಲ್ಪ ಅದು ಯಾರನ್ನ ತುಂಡಾಂಡ್ ಹಾಕಲು ಸೋತೇರ ಅವರ ಗೊಬ್ಬಂದು ಎಲ್ಲಿ ಅನ್ನ ಜಾನಾಗ ಅವು ಬಡ್ತೀನ್ ತೋಜು ಅಂದ್ ಬಂದು ಅವು ಕಾರ್ದಾಡಿಗೆ ಬರುಂಡತ್ತೆ ಬೊಕ್ಕ ಬೊಕ್ಕವೇ ಶಿವಲಿಂಗ ಪುರ ಬೊಲ್ದು ದೀನ್ ಎಡ್ಡೆ ವೇಪಲ ಹೆಂಗಲ್ ಅಲ್ಪ ಮೂಲ ಇಲ್ಲಾಡಿದ್ದೆ ದುರ್ಬನ್ನಾಗ ಉಂಡು ಇಲ್ಲಾಡೇಪಲ ಕೊನ ಸೋಮಾರ ದಾನಿ ರೆಡ್ಡ ಅಲ್ಲ ಕೊನೋ ದೀನ್ ಎಡ್ಡೆಗೆ
0: ಕುಸುಮಾಕರಣ್ಣೆ ಲೆಪ್ಪು ಕೊಡದು ಪಾತೇರ್ ನಂಚಿನ ವಿಷಯಲು ಪಂಡ ಒಂಜಾತ್ ಅವೇಟ ನಂಬೊಲಿಕೆಲುಂಡು ಅವೇತ ಒಟ್ಟಿಗೆ ಮರ್ದದ ಉಪಯೋಗಲುಂಡು ಒಂಚಿನ ತುಂಬುದ ನೆಂಪುಲ್ಲ ಉಂಡು ಒಂದು ಎಕ್ಕಮಾಲದ ವಿಚಾರಡು ಅನ್ಸನೆ ಅನ್ ಪನಂಜಿತ ಕಡೆ ದೈತ ಒಂಜಾತ್ ಪುಟ್ಟದ ಕತೆ ಸಮುದ್ರ ಮಂಥನದ ಕಾಲುಡು ವಿಷ ಉದ್ಭವ ಆಪುಣು ಅವಿನು ಶಿವದೇವರ ಪರ್ಣಗ ಚೂರು ವಿಷ ಸಾಗರಗ ಸೇರುಣಗೆ ಈ ಕ್ಷೀರ ಸಾಗರ ವಿಷವಾದ ಐಟಿ ಇತ್ತಿನಂಚಿನ ಜಲಚರ ಪ್ರಾಣಿಲು ಮಾತ ಸೈಪ ಮುಂದಿನ ತುಯಿನಂಚಿನ ದೇವತೆಲು ಸಂಕಷ್ಟ ಪರಿಹಾರಗೂ ಗಣಪತಿನ ದೇವರಿನ ಸುಗಿಪೋಯರು ಕೂಡ್ಲೇ ಕ್ಷೀರ ಸಮುದ್ರಡು ಸುಂಟರ ಗಾಳಿ ಬೀಜದ ವಿಷನು ಮಾತ ನುರ ಮಲ್ತದ ಆ ನುರೆನ ಸಮುದ್ರದ ಬರಿಕ ನೋಕುಣು ಅಲ್ಪಡ್ದ ಬೊಲ್ದು ಪೂತ ಎಕ್ಕದ ದೈ ಪುಟ್ಟದು ಬಲತ ನಂಚಿನವು ಅರ್ಕ ಗಣಪತಿ ಪ್ರತ್ಯಕ್ಷವಾದ ಎಕ್ಕದ ದೈಟೆ ಯಾನ ನೆಲೆಯಾದಿಪ್ಪು ಏರು ಎಕ್ಕದ ಪೂಡ್ದು ಪೂಜೆ ಮಲ್ಪೇರು ಅಕ್ಲೆನ ಮನೋಭಿಷ್ಟ ನೆರವೇರುಂಡು ಪಂದು ಮಾಯಾಪೇರು ಈ ಕತೆಟ ಪಂಡಿಲಕ ಎಕ್ಕದ ದೈ ವಿಷದ ಗುಣಕುಲನು ಹೊಂದುದುಂಡು ಎಕ್ಕದ ದೈನು ಉಪವಿಷದ ಗುಂಪುಗೆ ಸೇರಾದಿರು ಸೂರ್ಯನ ಕಿರಣೊಲೆಡು ಪ್ರಭಾವರ್ದು ಎಕ್ಕದ ದೈ ವಿಷನಾಶಿ ನೀ ಆವಡು ಪಂದು ಗಣಪತಿ ದೇವಿರು ವರಕೊಡ್ದು ഒപ്പുവരും. അഞ്ചാത് സൂര്യക്ക് ഗണപതിക്ക് എക്കത ദൈക്ക് അവിനാഭാവ സംബന്ധം ഒരു തോജിത് പരപ്പുണ്ണം. എന്തു എക്കത ദൈ പുട്ടുന കഥ അവരുത്തി എനക്കടപ്പാനും നിത്തെ ഒഞ്ചാത്ത് നേട്ട് മർദ്ദത ഉപയോഗം ഉണ്ടു. അപ്പം അവനിത്തി കാര്യക്രമം പൻപുനി പന്നിത്തണ്ട കെബിബേൻ ആയിനപ്പക എക്കത ഐന് ഇരന്ന് കൊനത്തത് ദിക്കേളു ബെച്ചമൽത്തിന കർബന് ആ ഇരക്കുലത ഇരത്തമിത്ത് തീത് ഐട്ട് ബർപ്പുനഞ്ചിന ബെച്ച ബെച്ച നീരന് കെബിക്ക് പൊടുണ്ട കെബിബേനെ കമ്മിയാപ്പുണ്ട് പന്ന് ഒഞ്ചി വിചാരമുണ്ട്. ജ്വര ഇത്തണ്ട എക്കത ബേരന് ലിംബരസൊട്ടു അരത്തത് അരത്തത് പറണ്ട ജ്വര കമ്മിയാപ്പുണ്ടു. കൊമ്പച്ചേൽ തുച്ചിണ്ട എക്കത ബേരന് ചൗലി നീരട് അരത്തത് പറപ്പുനഞ്ചിനവു. അഞ്ചനെ കഫത്ത തെമ്മ ഉപ്പുനക എക്കത ബേർദ ചോലിന് നിരളു നുങ്കാത് പൊടിമൽത്ത് ദീയൊന്തു അയിന് ചിട്ടിക്കതാത്ത് തികത്തനെയിട്ട് ബെരസത് ദിനൊക്കെ റഡ് സർത്തിത്തൊണ്ട ബാരി എഡ്ഡയന്ത് കാർഗ് മുള്ളു കന്തുതിത്തണ്ട ആ മുള്ളുനു മെല്ല ദെത്തത് ബൊക്ക എക്കമലത്ത പേരന് ആ ജാഗകു പാടണ്ട മുള്ളുത നഞ്ചിന് കടിമ മൽപ്പുണു. മൂലവ്യാധി ഇത്തുനക്കല് എക്കത പേരുക്ക് മഞ്ചൽ ബെരസാത് പൂജിണ്ട ബേഗ ഗുണ ആപ്പുണു. പന്ത് അവരുത്തി എക്കത ദണ്ടിട് കൂലി തെക്കിണ്ട കൂലിബേൻ ഇത്തണ്ട കമ്മിയാപ്പുണു. പൻപനഞ്ചിന വിചാരത്തിണ്ട അജീർണത തൊന്തര ഇത്തണ്ട എക്കത ബേദ ഭസ്മനു ഏപ്പല കാണ്ടബൊക്ക രാത്രി തികത്ത നെയ്ത്ത നെയ്ക്ക് ബെരസാത് തിനോടു. അത്തണ്ട എക്കത പത്ത് പൂക്കു ഒഞ്ചി ചിട്ടിക്ക് ഉപ്പ് ബെരസാത് തിനോടു. പന്ത് അഞ്ചനെ ഒഞ്ചാത്ത് പൊഞ്ചനക്കളെ സംബന്ധപ്പെട്ടത് പൻപുനി പന്നിത്തണ്ട ഒഞ്ചാത്ത് എന്തുവാപ്പനഞ്ചിന കുതി സരിയാതെ ഇത്ത് ചിന്തിത്തണ്ട എക്കത പൂബൊക്ക ബെല്ലാരത്തത് മാത്രം അൽത്തത് ദിനക്കോ മൂചേർത്ത് നാല് മാത്രം തിന്നണ്ട ഭാരി എഡ്ഡെ പൊഞ്ചനക്കളിന സമസ്യ നേട്ട നിവാരണ ആപ്പുണൊന്നു. അഞ്ചനെ ബൊൽദു പോപ്പിനഞ്ചിന തൊന്തര ഇത്തനക്കൾ എക്കത പൂനു നുങ്കാത് പൊടിമൽത്ത് ദീ ഒന്നു ഒഞ്ചി ചിട്ടിക്ക പൊടിന് തികത്തനെ സേർസാത് പതിനൈന്തിന മുട്ടത്തിനോട് ഇതുല ഭാരി എഡ്ഡ എന്ത്. അഞ്ചനെ പുരി ഗജ്ജിയാതി പോ ബാ പോ ഒന്ന് പരിത്തന ജാഗകു എക്കത പേര് പൂജിണ്ട കഴിമി ആപ്പുണു. പൻപിനഞ്ച ഒഞ്ചിന ഒഞ്ചി നമ്പൊലിക്കലുണ്ട് ഒന്ന് ഒഞ്ചാത്ത് മർദ്ദത ഉപയോഗ ഇഞ്ചിന മർദ്ദത ഉപയോഗ മസ്തു ഉപ്പു നിക്കലകില ഗൊത്തിപ്പു. അഞ്ചനെ കുടൊഞ്ചി നമ്മൾ പൻപുനി പന്നിത്തന ബൊൽദു പാണ്ഡു അതിന തൊന്നു ഒന്ന് പൻപ ബൊൽദാപ്പുനഞ്ചിന മേ ശരീര ഇടി ബൊൽദുപ്പുനഞ്ചിന. അഞ്ചിന സമസ്യക്ക് ബുലത്ത് മഞ്ചൽത കൊമ്പു ബൊക്ക ബുലത്ത് എക്കത ബേർന്ന് ചൗലി നീരട് അരത്തത് തൊന്നു ഇത്തനഞ്ചിന ശരീരത ചൂറു ഭാഗകു സുരുക്കു പൂജിത് തൂവോടു. ഗുണ ഇത്തന്ന മാത്രം ബൊക്ക ആ മർദ്ദത ഉപയോഗം മൽപ്പൊലി പന്ന് സുരുക്കൊഞ്ചി പൂജിത് തൂപ്പുന ആപ്പുണ്ട. പന്ത് ഗുണ ആണ്ട് പന്നിത്തന ഓലോ ലഞ്ചിന പ്രവഞ്ചാത്ത സമസ്യ ഉണ്ട് അടേ മുട്ടാവലി. അഞ്ചനെ ബേത്തെ ഉപയോഗം പന്നിത്തണ്ട പൂ പൂജ മനപ്പുനക ഹോമത സമയത്ത് നിനകളസ്വേര്. അഞ്ചനെ ഇരരേഷ്മദ പൊരിക്കുലന് ബുലച്ചിൽദ പക നിന ഗളസ്വേര്. അഞ്ചനെ ഇരന് ആയുർവേദ മർദ്ദലെന്ന് തയ്യാർ മൽപ്പനക്ക് ഗളസ്വേര്. അഞ്ചനെ എന്ത് പുര ഒഞ്ചാത്ത ബെത്ത ബേത്തെ ഉപയോഗലു നിക്കലേക്കില്ല ഇഞ്ചന ഒഞ്ചാത്ത വിഷയം തെരുതിപ്പു. ഇനി എക്കമാലത പകട്ടെ ഞാൻ പാത്രൊന്നുമില്ല ഒഞ്ചാത്ത വിഷയം ഗൊത്തിത്തണ്ട ലെപ്പ് കൊടുത്തു പാത്തരല്ലേ. ആജി മൂജി ആജി നാല് റെഡ് സൊന്നെ നാലു ഒൻപ നാലു ഒൻപ ഈ ഒഞ്ചി സംഖ്യക്ക് നിക്കല് ലെപ്പ് കൊടുത്തു പാത്തിരല്ലേ. അഞ്ചനെ ഒഞ്ചാത്ത വിഷയം ഇനിത്തെ ഈ കാര്യക്രമം തെരിപ്പാവലി കേനന്തുപ്പുലെ റേഡിയോ സാരംഗ് 107.8 FM ഇനിത്ത തുളുച്ചാവടി നേരപ്രസാര കാര്യക്രമം നിക്കുന്ന ഒഞ്ചാത്ത വിഷയം ഇനിത്തെ ഈ കാര്യക്രമം തെരിപ്പാവലി എക്കമാലത ബഗിട്ടുപ്പുനഞ്ചിന വിചാരണ കേനന്തുപ്പുലെ റേഡിയോ സാരംഗ് 107.8 FM രംഗ് രംഗത്ത ബതുക്ക്.

ഹായ്, ഞാൻ ഗുരുകിരൺ പതിരൊന്നുല്ലേ, നിക്കുൽ കേനൊന്നുള്ളാറ് സാരംഗ് എഫ് എം 107.8 FM ഒന്ന് രംഗ് രംഗത ബതുക്കി.

0: ಹೇ ರೀಮಾ, ಸೋಲಾರ್ ಪ್ಯಾನಲ್ ಅಳವಡಿಸು, ಸೋಲಾರ್ ಪ್ಯಾನಲ್ ಅಳವಡಿಸು ಅಂತ ಎಲ್ಲಾ ಗೆಳತಿಯರು ಹೇಳ್ತಿದ್ರು. ಆದ್ರೆ ನಾನು ಪ್ರಧಾನಮಂತ್ರಿಯವರು ಹೇಳಿದ ನಂತರವೇ ಅಳವಡಿಸಿಕೊಂಡೆ.
1: ಭಾರತ ಸರ್ಕಾರ ಕಾ ಲಕ್ಷ ಸೋಲಾರ್ ಪವರ್ ಸೆ ಬಿಜ್ಲಿ ಬಿಲ್ ಜೀರೋ ಕರ್ನೆ ಕಾ ಭಿ ಹೈ.
0: ಪ್ರಧಾನಮಂತ್ರಿ ಹೇಳಿದರಿಂದ ನಾನು ಸೋಲಾರ್ ಪ್ಯಾನಲ್ ಅಳವಡಿಸಿದೆ, ಆದ್ರಿಂದ ನನ್ನ ವಿದ್ಯುತ್ ಬಿಲ್ ಜೀರೋ ಬಂತು. ನೀವು ಅಳವಡಿಸಿಕೊಳ್ಳಿ
2: ಪಿಎಂ ಸೂರ್ಯಘರ್ ಉಚಿತ ವಿದ್ಯುತ್ ಯೋಜನೆ. ಇಂದೇ ನೋಂದಾಯಿಸಿಕೊಳ್ಳಿ ಪಿಎಂ ಸೂರ್ಯಘರ್ ಡಾಟ್ ಜಿಒವಿ ಡಾಟ್ ಐಎನ್ ನಲ್ಲಿ.
3: 107.8 FM ರೇಡಿಯೋ ಸಾರಂಗ್ ಈಗ ಆಪ್ನಲ್ಲೂ ಕೂಡ ಲಭ್ಯ.
4: ಕೇಟುಂಡುಲಾರಿದ್ದು ರೇಡಿಯೋ ಸಾರಂಗ್ 107.8 FM. ಇದು ರಂಗ್ ರಂಗ್ರು ಜೀವನ. ಇಂಡತ್ತು ಮೊಯ್ಲಂಜಿ ಬ್ಯಾರಿ ಕಾರ್ಯಕ್ರಮತ್ತಿಗೆ ಎಲ್ಲರಿಗೂ ಕಲ್ಬು ನುರಿಯ ಸ್ವಾಗತ. ಶ್ರೋತೃಗಳೇ, ನಾಳೆ ವಿಶ್ವ ತಂಬಾಕು ರಹಿತ ನಾಳೆ. ಪ್ರತಿ ವರ್ಷ May 31 ವಿಶ್ವ ತಂಬಾಕು ರಹಿತ ದಿನ ಅಂತ ಚಂತು ಆಚರಣೆ ಆಕ್ರಾರೆ. ತಂಬಾಕು ಸೇವನೆಯ ವಿರುದ್ಧ ಜಾಗೃತಿ ಮೂಡಿಸಗು ಬೇನಾಯಿಟು. ಪ್ರತಿ ವರ್ಷ ಈ ನಾಲ್ಡು ಪುದ್ಯೋ ಪುದ್ಯೋ ತೀಮ್ರೊಟ್ಟುಗು ವಿಶ್ವದಾದ್ಯಂತ ಈ ನಾಲ್ಡೆ ಆಚರಣೆ ಕೂಡ ಆಕ್ರಾರೆ. ವಿಶ್ವ ತಂಬಾಕು ರಹಿತ ನಾಲ್ಡು ತಂಬಾಕು ಸೇವನೆರೆ ಅದ್ರ ನಿಂಡುತ್ತ ಆವರಂಕೆತ್ತು ಹಾನಿಕಾರಕ ಅದರ ದುಷ್ಪರಿಣಾಮ ಇದೆ ಆಲ್ಮಾರ್ಲು ಅವರು ಜಾಗೃತಿ ಮೂಡಿಸೋಗು ಬೇನಾಯಿಟು. ಆ ತಂಬಾಕು ಸೇವನೆರೆ ಆಯ್ತರ ಕೊರಡಿ ಹಾಕೋಗು ಬೇನಾಯಿಟು. ವಿಶ್ವ ಆರೋಗ್ಯ ಸಂಸ್ಥೆ ನೇತೃತ್ವದಲ್ಲಿ ಈ ನಾಲ್ಡು ಜಾಗತಿಕ ಮಟ್ಟದಲ್ಲಿ ಆಚರಣೆ ಆಕ್ರಾರೆ. ಸಿಗರೇಟ್ ಐಟಿಕ್ಕು ಅದೇ ಪೋಲಮೆ ತಂಬಾಕು ಉತ್ಪನ್ನಂಗ ಸೇರಿಯ ಪೋಲೆ ತಂಬಾಕು ಸೇವನೆ ನಿಂಡಿತು ಉಂಡಾವರು ಆರೋಗ್ಯತೆ ಅಪಾಯತೆ ಬಗ್ಗೆ ಆಲ್ಮಾರ್ಲು ಅರಿವು ಮೂಡಿಸರು, ಅದಕ್ಕೆ ಸಂಬಂಧಪಟ್ಟತೆ ಶಿಕ್ಷಣ ಕೊಡಕರು. ಇದೇ ವಿಶ್ವ ತಂಬಾಕು ವಿರೋಧಿ ನಾಲ್ಡೋ ಉದ್ದೇಶ ಕೂಡ ಇಟ್ಟಿಕ್ರೆ. ಆ ತಂಬಾಕು ಬಳಕೆಯ ವಿರುದ್ಧ ಕ್ರಮ ಕೈಗೊಳ್ಳೋಗು ಸರ್ಕಾರಂಗ ಸಂಸ್ಥೆಂಗ ಪಿನ ಆಲ್ಮಾರ್ಲು ಅವರು ಉತ್ತೇಜಿಸರೆ ಸಲುವಾಯಿಟು ಕೂಡ ಈ ನಾಲ್ಡೋ ಆಚರಣೆ ಆಕ್ರಾರೆ. 1987 ವಿಶ್ವ ಆರೋಗ್ಯ ಸಂಸ್ಥೆ ಸದಸ್ಯ ರಾಷ್ಟ್ರದಲ್ಲಿ ನಿಂಡಿತು ವಿಶ್ವ ತಂಬಾಕು ರಹಿತ ನಾಲ್ಡೋ ಫಸ್ಟ್ ಬಾರಿಗೆ ಆಚರಣೆ ಕೂಡ ಆಕ್ರೆ. ಅಲ್ಲಾಂಟಿ 1988 April 7 ಕೂಡ ವಿಶ್ವ ಧೂಮಪಾನ ನಿಷೇಧ ದಿನ ಚಂತೆ ಕರೆ ಕೂಡ ಕೊಡುಕರು. 1988 ಅವರು ನಿರ್ಣಯತ್ತು ಕೂಡ ಅಂಗೀಕರಿಸಿದ್ದಾರೆ. ಪ್ರತಿ ವರ್ಷ May 31 ಈ ವಿಶ್ವ ತಂಬಾಕು ರಹಿತ ನಾಳಂಟು ಆಚರಣೆ ಆಕುಣಿಚಂತೆ ಕರೆ ಕೂಡ ಕೊಡುಕರಾರೆ. ಆರೋಗ್ಯ ಪಿನ ಆರೋಗ್ಯಕರ ಜೀವನ ಇದು ಭವಿಷ್ಯತ್ತು ಪೀಳಿಗೆರು ರಕ್ಷಿಸುಗುಬೇನಾಯಿಟು ಈ ನಾಲ್ಗರು ಮಹತ್ವ ಕೊಡುಕೊಂಡಂತೆ ವಿಶ್ವ ಆರೋಗ್ಯ ಸಂಸ್ಥೆ ಕೂಡ ಕರೆ ಕೊಡುಕರು. ತಂಬಾಕು ಸೇವನೆರು ದುಶ್ಚಟತ್ತಿಗೆ ದಾಸರಾಯಿಟು ವಿಶ್ವದಲ್ಲಿ ಪ್ರತಿ ವರ್ಷ ಸುಮಾರು 80 lakh ಆಲ್ಮಾರು ಮರ್ಚುಂಟುಲಾರ್ಚಂತೆ ಕೊರಿಯ ವರದಿಂಗ ಕೂಡ ಚೆಲ್ರೆ. ಭಾರತದಲ್ಲಿ 13 lakh ರಂಟಿ ಯಾರ ಆಲ್ಮಾರು ತಂಬಾಕು ದುಷ್ಪರಿಣಾಮತ್ತಿಗೆ ಬಲಿಯಾಯಂಟುಲಾರೆ. ಯುವ ಪೀಳಿಗೆ ಈ ತಂಬಾಕು ದುಶ್ಚಟತ್ತಿಗೆ ಬೂಲ್ಡೆದ್ರೆ ತಡೆಯಿರೋ ಒಂದು ಸವಾಲು ಕೂಡ ಐತಿ. ನಂಗೆ ಇಪ್ಪರ್ತಿಗೆ ಈ ದುಶ್ಚಟತ್ತಿಗೆ ಒಳಗಾಯಂಗಲೋ ಅಂಗಲ ಪರ್ತುಕೊಂಡದ್ದು ಕೂಡ ಬೆಲ್ಲೋರು ಸವಾಲು ಕೂಡ ಐತಿಕ್ರೆ. 20th ಕಾಲದಲ್ಲಿ ಇಂಗಂತವ್ರು ಚಟತ್ತಿಗೆ ಅದೇ ತರಮ ಬಾಲಕಾರು ಕೂಡ ಒಳಗಾಯಂಟುಲಾರು ಚೊಲ್ರಂಕೆತ್ತು ಅವರು ಸತ್ಯ ಇಟ್ಟಿಕ್ರೆ. ತಪ್ಪು ಕೊಡುಕರಂಕೆತ್ತು ಕೊರಿಯ ಜಾಹೀರಾತು ನಿಂಡಿತು ಕೂಡ ಅದುಮಲ್ಲಂಟಿ ಕೊರಿಯ ಸೆಲೆಬ್ರೇಟರಿಂಗಲೇ ಅನುಕರಣೆ ಆಕೃದಲು ಕೊಂಡತು ಬೇರೆ ಬೇರೆ ಕಾರಣದಲ್ಲಿ ನಿಂಡಿತು ಧೂಮಪಾನದ ಚಟ ಅಂಟಿಯೊಂಟು ಅನೇಕ ಬೇರೆ ಬೇರೆ ರೀತಿಯ ಆರೋಗ್ಯ ಆರ್ಥಿಕ ಸಮಸ್ಯೆಗೂ ಕೂಡ ದಿತ್ತರಮ ಬಾಲಕರು ಒಳಗಾಯಂಟುಲಾರೆ. ಒತ್ತಡ ಕೊರಡಿ ಹಾಕೋಗು ಧೂಮಪಾನ ಸಹಕಾರಿ ಅದಲ್ಲಿ ನಿಂಡಿತು ಸಂದೋಲ ಜಾಸ್ತಿ ಅವರು ಧೈರ್ಯ ಬಂಡು ಚೊಲ್ರಂಕೆತ್ತೋ ತಪ್ಪು ಕಲ್ಪನೆ ಆಲ್ಮಾರ್ಲು ಮೂಡಿಟ್ಟುಲ್ಲದು ಕೂಡ ದುರದೃಷ್ಟಕರ. ಬೀಡಿಐಟಿಕು ಸಿಗರೇಟ್ ಐಟಿಕು ಗುಡ್ಕಾ ಐಟಿಕು ಜರ್ದಾ ಐಟಿಕು ನಶೆ ಐಟಿಕು ಹುಕ್ಕಾ ಐಟಿಕು ಈಗಿನ ಬೇರೆ ಬೇರೆ ರೀತಿಯಲ್ಲೂ ಕೂಡ ತಂಬಾಕು ಉತ್ಪನ್ನತ್ತು ಸೇವಿಸಿರಾರೆ. ತಂಬಾಕುಲುಲ್ಲಂಕೆತ್ತು 100 ವಿಷಕಾರಕ ಪಿನ ಎಲ್ವ ಕ್ಯಾನ್ಸರ್ ಕಾರಕ ರಾಸಾಯನಿಕ ಅದನ್ನಂಗಲೆ ಶ್ವಾಸಕೋಶದಲ್ಲಿ ನಿಂಡಿತು ಅದೇ ಶ್ವಾಸಕೋಶದ ಕ್ಯಾನ್ಸರ್ ನಾವುಡ ಕ್ಯಾನ್ಸರ್ ತೊಂಡೆರೆ ಕ್ಯಾನ್ಸರ್ ಶ್ವಾಸಕೋಶತ್ತೆ ಸೋಂಕು ಚಮೆ ಇಂಗಿನ ಬೇರೆ ಗುಣಪಡಿಸೋಗು ಸಾಧ್ಯ ಇಲ್ಲ ತಂಕೆತ್ತು ಭಯಂಕರ ರೋಗತಿಗೂ ಕೂಡ ಕಾರಣ ಇತ್ತು ಬೋಂಡು. ಅದಕ್ಕೊಂಡಿತ್ತು ತಂಬಾಕು ನಿಯಂತ್ರಣತ್ತಿಗೆ ಬೇನಾಯಿಟ್ಟು ಕೇಂದ್ರ ಪಿನ ರಾಜ್ಯ ಸರ್ಕಾರ ಬೇರೆ ಬೇರೆ ರೀತಿಯಲ್ಲಿ ಉಲ್ಲಂಕೆತ್ತು ಯೋಜನೆಗಳು ಹಮ್ಮಿಯಂಗು ಆಲ್ಮಾರ್ಡೋ ಈ ಚಟ್ಟದಲ್ಲಿ ನಿಂಡಿತು ಪರ್ತುಕೊಂಡದೆ ಬೆಲ್ಲೋರು ಸವಾಲು ಕೂಡ ಇದಿಕ್ರೆ. ಸಾರ್ವಜನಿಕ ಜಾಗ ಸೊರಾಕರೆ ಜಾಗಲು ಶಾಲೆ ಲೈಟಿಕ್ಕು ಕಾಲೇಜ್ ಲೈಟಿಕ್ಕು ರೈಲೈಟಿಕ್ಕು ಬಸ್ ಐಟಿಕ್ಕು ಇಂಗಿನ ವಿಮಾನ ನಿಲ್ದಾಣದಲ್ಲಿ ಕೂಡ ಈ ಕಟ್ಟುನಿಟ್ಟಾಯಿಟ್ಟು ಧೂಮಪಾನ ನಿಯಂತ್ರಣ ಕೂಡ ಹಾಕೊಂಡುಲ್ಲಾರೆ. ಆ ಮೂಲಕ ಪರ್ಯಾಯ ಧೂಮಪಾನದಲ್ಲಿ ನಿಂಡಿತು 1000 ಆಲ್ಮಾರ್ಡು ಕೂಡ ರಕ್ಷಿಸಿ ಉಂಟುಲ್ಲಾರೆ. ಚೊಲ್ರದು ಕೂಡ ಒರಿಸೈಡ್ಲ ಸಮಾಧಾನ ತಂಡಂಕೆ ತೋರು ವಿಚಾರ. ರಾಜ್ಯದ ಎಲ್ಲಾ ಜಿಲ್ಲಾ ಆಸ್ಪತ್ರೆಗಳು ತಂಬಾಕು ವ್ಯಸನಮುಕ್ತ ಕೇಂದ್ರತ್ತು ಕೂಡ ಸ್ಥಾಪಿಸಿ ಉಂಟುಲ್ಲಾರೆ. ವೈಯಕ್ತಿಕ ಪಿನ ಕೌಟುಂಬಿಕ ಆಪ್ತ ಸಮಾಲೋಚನೆ ಕೂಡ ಕೊಡ್ತುಂಟುಲ್ಲಾರೆ. ಸಾರ್ವಜನಿಕರು ಈ ಕೇಂದ್ರದಲ್ಲಿ ಕಿಟ್ಟಿಯುಂಟು ಲಂಕೆತೋ ಆರೋಗ್ಯ ಸೇವೆಯರು ಕೂಡ ಪಡೆಯೋಲ್ಲ. ದೂರವಾಣಿ ಮೂಲಕವೂ ಕೂಡ ಆಪ್ತ ಸಮಾಲೋಚನೆ ಕೊಡುಕರಾರು. ಸ್ವಯಂ ಪ್ರೇರಿತಮಾಯಿಟ್ಟು ಈ ಧೂಮಪಾನದ ಚಟತ್ತೋ ಬುಡೋಗು ಬಯಸುಯಂಟು ಲಂಕು ಕೂಡ ಇದೊರು ಸುವರ್ಣ ಅವಕಾಶ ಕೂಡ ಇತ್ತುಂಡು. ತಂಬಾಕು ನಿಯಂತ್ರಣ ಕಾಯ್ದೆ ಪಿನ ಅನೇಕ ಯೋಜನೆಗ ಜಾರಿಲಿಂದಂಗು ತಂಬಾಕು ಸೇವನೆರು ಪ್ರಮಾಣ ಕೊರಡಿಯಾಯಂಟಿಲ್ಲ ಚೆಲ್ರದು ಕೂಡ ಒಂದು ಸೈಡ್ಲು ಆತಂಕಕಾರಿ ವಿಚಾರ. ಸರ್ಕಾರ ಸರ್ಕಾರೇತರ ಸಂಘ ಸಂಸ್ಥೆಗ ಮನೋವೈದ್ಯ ಮಾರು ಶಿಕ್ಷಣ ಸಂಸ್ಥೆಗ ಆಪ್ತ ಸಮಾಲೋಚಕ ಮಾರ್ ಎಲ್ಲರೂ ಒಟ್ಟಾಯಿಟ ಶ್ರಮಿಸಿ ಹಂಗೆ ಈ ತಂಬಾಕು ಮುಕ್ತ ಗ್ರಾಮ ತಂಬಾಕು ಮುಕ್ತ ನಗರ ಕುಟುಂಬ ನಿರ್ಮಾಣ ಅಸಾಧ್ಯ ಖಂಡಿತಮಾಯಿಟುಮಲ್ಲ. ನಂಗಲೆ ಆರೋಗ್ಯ ಕಾಪಾಡ್ರ ಒಟ್ಟಿಗೆ ಕುಟುಂಬ ತಂಗಲು ಈ ಚಟತ್ತಲ್ಲಿ ನಿಂಡಿತು ದೂರ ಬೈಕ್ರೆ ಉದ್ದೇಶದಲ್ಲಿ ನಿಂಡಿತು. ತಂಬಾಕು ಚಟತ್ತಗೆ ಒಳಗಾಯಿಟುಲ್ಲಂಗ ತಂಬಾಕು ರಹಿತ ನಾಳ್ ಡಂಡಾಯಂಗು ಈ ಚಟತ್ತೋ ಬುಡುಗುಲ್ಲು ಪಣ ತೊಡನಾವರು. ಇದಕ್ಕೆ ಸಂಬಂಧಪಟ್ಟಿದ್ದ ಕೊರಿಯ ವಿಚಾರಂಗ ಕೂಡ ನಂಗಲೊಟ್ಟಿಗೆ ಮುಂಡ್ರು. ಸೋಲಿಡಾರಿಟಿ ಯೂತ್ ಮೂಮೆಂಟ್ ಇದ್ರೆ ಅಧ್ಯಕ್ಷ ಆಯಿಟುಲ್ಲೆ ತಫ್ಲೀಲಿಯು ಅಯಲ್ಡ ಪಲಕಂಗೆ ಈ ಪಕ್ಕೇಟೊಂಡು ಬರುವ.
5: ಅದೇ ದೇಶ ಚೆಲ್ಲಂಬನಂಗಲೆ ಈ ದೇಶದ್ದು ಅವರು ಮಿನಿಸ್ಟ್ರಿ ಆಫ್ ಯೂತ್ ಅಫೇರ್ಸ್ ಆ್ಯಂಡ್ ಸ್ಪೋರ್ಟ್ಸ್ ಉಂಟುಂಡು, ಅವ್ರ ಸಚಿವಾಲಯ ಉಂಟು. ಆ ಸಚಿವಾಲಯದ ನಂಗೆ ನ್ಯಾಷನಲ್ ಯೂತ್ ಪಾಲಿಸಿ ಉಂಟಾಕ್ರ NYP ಉಂಟು. ಇಪ್ಪ ರೀಸೆಂಟ್ ಆಯ್ತು ಪರ್ತಿರ್ತ ಬಂದದ 2021 ನ್ಯಾಷನಲ್ ಯೂತ್ ಪಾಲಿಸಿ ಏಪ್ರಿಲ್ ಪರ್ತ ಬಂದದ. ಇಪ್ಪ ಅದ್ರಲ್ಲಿ ಈ ನಾಳೆ ಯೂತ್ಗಾಯ್ತು ಇಂದ್ರ ಹಾಕ ಅವರು ಡೀಟೇಲ್ಡ್ ರೋಡ್ ಮ್ಯಾಪ್ ರೆಡಿ ಹಾಕಿರಾರು. ಅದ್ರಲ್ಲಿ ಚೊಲ್ರದ ಏನಂತ ಹೆಂಗೆ ಒಂದು 5 ಪ್ರಯಾರಿಟಿ ಏರಿಯಾ ಉಂಟು, ಆ ಏರಿಯಾದಲ್ಲಿ ಸ್ವರ ಹಾಕೋನು. ಎಂದಕ್ಕೆ ಚೆಂದ ನಂಗಲ್ಲ ಯೂತ್ ಯುವ ಸಂಪನ್ಮೂಲ ಎಂದುಂಡು ಆದರೆ ಮುನ್ನೋಲು ಕುಂಬರ 5 ಏರಿಯಾ ಚೆಂದ ಒಂದಾಮತ್ತೆ ಎಜುಕೇಷನ್ ವಿದ್ಯಾಭ್ಯಾಸ ಅದ್ರಲ್ಲಿ ನಂಗಲ್ಲ ಯೂತ್ ರೀ ಯಾರು ಯಾರು ಮುನ್ನೋಲು ಕೊಂಬರ ಬರೀ ಅಕಾಡೆಮಿಕ್ ಇಟ್ಟು ಹಂಗ ನಾಲೆಜ್ ಇರ್ತೇಮೆ ಯಾವಲ್ಲೇ ಬೇರೆ ಎಂದೆಲ್ಲ ನಾಲೆಜ್ ಉಂಡು ಅದೆಲ್ಲ ಎಡ್ತಿಟ್ಟು ಹಂಗಲ್ಲ ಹಂಗ ರೆಡಿ ಹಾಕೊಂಡು ಈ ದೇಶದ ಪ್ರಗತಿಗಾಯಿಟ್ಟು ಹಂಗ ಎಂದೆಲ್ಲ ಕೊಡುಗೆ ಕೊಡುಗೆ ಸಾಧ್ಯ ಉಂಡ ಆ ಟೈಪ್ ಹಂಗಲ್ಲ ರೆಡಿ ಹಾಕೊಂಡು ಚೊಲ್ತು ಆ ಪಾಲಿಸಿಲು ಅದೇ ಪಾಲಿಸಿ ಐಟಿಕ್ರೆ ಸಾಲಿಡಾರಿಟಿ ಯೂತ್ ಮೂಮೆಂಟ್ ರೀ ಅದು ಇನ್ ಜಂಡಾ ಮತ್ತೆ ಇದು ಪಾಲಿಸಿ ಅಂದ್ರೆ ಚಂದ ಹೆಂಗೆ ಅವ್ರ ಯೂತ್ ಡೆವಲಪ್ಮೆಂಟ್ ಯೂತ್ ಲೀಡರ್ಶಿಪ್ ಪಿನ ಡೆವಲಪ್ಮೆಂಟ್ ಚಂತ ಈ ಯೂತ್ ಫೇಸ್ ಆಗ್ರೆ ಚಮ್ಮೆ ಸವಾಲ್ ಇಕ್ಕರು ದೇವಡೇನಾಗಲಿ ಈ ಸಮಾಜ ಚಮ್ಮೆ ಫೇಸ್ ಆಗ್ರೆ ಸವಾಲ್ ಇದ್ರೆಲ್ಲ ಹೆಂಗನ ಎದುರಿಸ ಈ ಒಡನ ಯೂತ್ ಹಂಗ ಮೈಗ್ರೇಟ್ ಆವಂತ ಬೇರೆ ಕಂಟ್ರಿಗೆ ಪಂಟು ಉಡನೆಯಿಂದ ಹೆಂಗ ಒಂದು ಆಕ್ರೆ ಅಂಡ್ ಕಂಡೆಂಟ್ ಹೆಂಗೆ ಅವ್ರ ನಿರ್ಭೀತಿಲಿ ಶೇಖರ ಬಲ್ತೆ ಅವ್ರ ಸೊಸೈಟಿ ಉಂಡಾಕ್ರೆ ಅದು ಅಂಗತ್ತೆ ಕಾರ್ಯಕ್ರಮ ಎಲ್ಲ ಹಾಕೊಂಡು ಚಂದ ನಂಗಲ್ಲಿ ಕೇಂದ್ರ ಸರ್ಕಾರದ ಸಚಿವಾಲಯ ಈ ಒಂದು NYP ಚೆಲ್ರಿ ಅದೇ ಸೊರೈಟಿಗೆ ಸಾಲಿಡಾರಿಟಿ ಯೂತ್ ಮೂಮೆಂಟ್ ಹಾಕೋಪುಂಡೆ. ಮೂರನೇ ಪಾಯಿಂಟ್ ಏನಂತ ಚಂದಂಟ ಹೆಂಗೆ ಎಂಪ್ಲಾಯ್ಮೆಂಟ್ ಪಿನ ಆಂಟರ್ಪ್ರಿನರ್ಶಿಪ್ ಅಂಟ್ ಉದ್ಯೋಗ ಪಿನ ಉದ್ಯಮ ಕೌಶಲ ಈ ಬೆಲೆ ಸಮಸ್ಯೆ ಅದು ನಿಂಗೆ ಒಂದಿನವೆಲ್ಲ ಏನು ಈ ಉದ್ಯೋಗ ನಿರುದ್ಯೋಗ ಚೆಲ್ರದು ಅಪ್ಪ ಅದೇ ಚೊನ್ನಡ್ದಿಚ್ಚಂತ ಯಾವಲ್ಲ ಅಪ್ಪ ಯೂತ್ಲಿ ಎಂದೆಲ್ಲ ಅವಕಾಶ ಉಂಡು ನಂಗೆ ನೋಕ್ಕಿಟ್ಟು ಅಂಕು ಉದ್ಯೋಗ ಉಂಡಾಕೊಂಬಲೆ ಇಲ್ಲಂಟ ಹಂಗ ಅವ್ರ ಬಿಸ್ನೆಸ್ ತೊಡಂಗರಬಲೆ ಇವತ್ತೆ ಒಂದು ಅವಕಾಶತ್ತೆ ಮುಟ್ಟ ನಂಗ ಯೂತ್ರೆ ಕೊಂಬಂಡಬಲ ಹಾಕೊಂಡು ಹೆಲ್ತ್ ಅಂಡ್ ಫಿಟ್ನೆಸ್ ನಿಂಗೊಂದು ಇಂಪಾರ್ಟ್ ಬರೀ ಪೈಸೆ ಮೇಮೆ ಯಾವಲ್ಲ ಅವ್ರ ಆರೋಗ್ಯಕರ ಸಮಾಜ ಬೇನು ಯೂತ್ ಆರೋಗ್ಯಕರ ಮಾಹಿತಿನ ಮಾತ್ರ ಆರೋಗ್ಯಕರ ಅವರು ಅವರು ರಾಷ್ಟ್ರ ನಿರ್ಮಾಣ ಸಾಧ್ಯ. ನಂಗಲು ಆಲ್ ಇಂಡಿಯಾ ಇನ್ಸ್ಟಿಟ್ಯೂಟ್ ಆಫ್ ಮೆಡಿಕಲ್ ಸೈನ್ಸಸ್ ಅಂತ ಅದೊಂದು ರಿಪೋರ್ಟ್ ತಂತು ಮುಂದೆ ಬೆಲ್ಲ ರಿಪೋರ್ಟ್ ತಂತು ಆ ರಿಪೋರ್ಟ್ ಅದು ಚೆಲ್ರಿ ಈ ದೇಶತ್ತೆ 8 ಕೋಟಿ 5 ಕೋಟಿ ಆಲ್ಮಾರು ಕೆನಬೀಸ್ ಚೆಲ್ರವರು ಮಾದಕ ವ್ಯಸನ ಅದು ಯೂಸ್ ಹಾಕಿ ಉಂಟು ಲಾರಂಟ್ ಅದಕ್ಕೆ ಬೆಲೆ ಇರಾರ 8.5 ಹತ್ರ ಆಲ್ಮಾರಿ ಈ ಇಂಜೆಕ್ಷನ್ ಬೋಲ್ತೆ ನಂಗೆ ಕಾಣುವ ಇಂದ ಯೋಡ ಹೆಂಗ್ ಮಾದಕ ವ್ಯಸನತೆ ಫೋಟೋ ಬರಮಮ್ಮ ಇಲ್ಲೆಂಡ ವಿಡಿಯೋ ಕಾಣುಮಮ್ಮ ಇಂಜೆಕ್ಷನ್ ಕೊಡ್ತಿತ್ತು ಅವರು ಇಲ್ಲಮ್ಮ ಅವ್ರ ನಶಗು ಪೊಂಡ ಬಲ್ತಿದ್ದು ನಂಗೆ ಕಾಣುವ ಹಂಗತ್ತ ಸಾಧನ 8.5 ಆಲ್ಮಾರ್ ಅದಕ್ಕೆ ಬಲಿಯಾಗಿರೋ ಚೊಲ್ರಿ ಅವರು ರಿಪೋರ್ಟ್ ತಂಡದ್ದು ಅದಲ್ಲಾಂಟು ಸುಮಾರು 7 ಕೋಟಿ ಇರತ್ತೆ ಎಲ್ಲೂ ಅವರು 30 ಕೋಟಿ ಇರತ್ತರ ಆಲ್ಮಾರ್ ಈ ಮದ್ಯ ಇಂಗತ್ತದೆಲ್ಲ ಉಂಡಲ್ಲಿ ಇಂಗತ್ತದಲ್ಲಿ ರೆಗ್ಯುಲರ್ ಆಯ್ತು ಹಂಗಲೆ ನೆಮ್ಮದಿ ಕಾಣೋಗು ಬಯಸಿ ಉಂಟು ಲಾರಂಟ್ ಇಂಗತ್ತ ರಿಪೋರ್ಟ್ ತಂಡ ಅಪ್ಪ ಇದು ಎತ್ತರ ಡೇಂಜರಸ್ ನೋಕು ಚೆನ್ನಂತ ಈ ದೇಶ ಹೆಂಗತ್ತೆ ಚಂದಂತ ಹೆಂಗೆ ಈ ದೇಶದಲ್ಲಿ 104 ಕೋಟಿ ജനസംഖ്യ പ്ലസ് മുമ്പോട്ടുണ്ട്. 140 കോടി ജനസംഖ്യയിൽ 100 കോടി എത്ര ആറുള്ളവർ കേട്ടിട്ടെങ്കിൽ ഈ 40 വർഷ കീഴിൽ ബാലക്കാർ യുവക്കന്മാർ. അപ്പൊ നിങ്ങൾ പറയുക 100 കോടി എത്ര ആൾമാർ ഈ ഇതിക്ക് എൻട്രായിട്ടെങ്കിൽ മാതക വ്യസനത്തിക്ക് എൻട്ര ഇന്ദ്രാവസ്ഥ ചെന്നിട്ടെങ്കിൽ ഭാരീ സ്പീഡിൽ ഈ മാതക വ്യസന സ്പ്രെഡ് ആയിട്ടുണ്ട്. അതൊക്കെ കാരണമുണ്ട്. ഈ നമ്മൾ ഇന്ത്യ ചൊല്ലത് എങ്ങനെ ചെന്നിട്ടെങ്കിൽ ഒരു ഒരു ഈ വിഷയത്തിൽ ഇത് ഈ മാതക വ്യസന ഇല്ലെങ്കിൽ മാതക ദ്രവ്യ സാഗാട്ട ചില്ലറല്ല ഈ വിഷയത്തിൽ നിങ്ങളെ കൺട്രി എങ്ങനെ ചെന്നിട്ടെങ്കിൽ ഒരു സാൻഡ്വിച്ച് പോലെ ഒരു സൈഡിൽ പാകിസ്ഥാന അഫ്ഗാനിസ്ഥാന ഇറാൻ ഇത് നിങ്ങൾ ഗോൾഡൻ ക്രിസന്റ് ചൊല്ലറ ഈ ബംഗാർ മാതണ്ട് പരിസരത്തെ പേർ ഇനോർ സൈഡിൽ നിങ്ങൾ ഇപ്പർ സൈഡിൽ ഗോൾഡൻ ട്രയാങ്കിൾ ചെന്ത് ബംഗാർ ത്രിഭുജ ത്രികോണ ഇങ്ങനെയുള്ള ചില്ല. അപ്പൊ അതിൽ തായ്ലൻഡ് മയന്മാർ ലാവോസ് വിയറ്റ്നാമ് ഈ ജെൻഡർ പ്ലേസ് ഉണ്ട്. ഈ ജെൻഡർ പ്ലേസിൽ നിങ്ങൾ ഒ പി എം ചൊല്ലറ സാമൻ ഹൈയസ്റ്റ് പ്രൊഡ്യൂസ് അവരെ ജാഗായിട്ടിക്ക് ഇന്ത്യ വേൾഡിലെ ഈ ജെൻഡർ നടുമായിട്ടിക്ക് ഇന്ത്യയുള്ളു ഈ ജെൻഡർ നടുവ ഇന്ത്യയുള്ള മുന്നേറ്റ പോകുന്ന സച്ചിവാലയമേ ഒരു റിപ്പോർട്ട് പറത്തിട്ടതിൽ നമുക്ക് പിടിയാവും. പാതിക്ക് പാതി ഈ രജിസ്റ്റേർഡ് കേസ് എന്നുണ്ടാ ഈ മാതക ദ്രവ്യത്തെ വിഷയത്തിൽ രജിസ്റ്റേർഡ് കേസ് എന്നുണ്ടാ അത് റിപ്പോർട്ട് ആവുക നിങ്ങളെ പഞ്ചാബ് നിങ്ങളെ ഹരിയാന ഡൽഹി ഉത്തർപ്രദേശ് ഈ സൈഡിൽ നിങ്ങൾ സിക്കിം മിസോറാം അസ്സാം മണിപ്പൂർ ഈ ജണ്ടും ഒന്ന് ഗോൾഡൻ ക്രസന്റും ഇനൊന്ന് ഗോൾഡൻ ട്രയാങ്കിൾക്കും മുട്ടമുട്ടയിൽ ഉള്ളത് ആ ജാഗയ്ക്ക് എൻട്രോ അറിയത് അന്നത്തെ കീഴ്വർഗ ചെമ്മൻ ആരെ വേണ്ട എവിടെയോ ഈ നോർത്ത് ഇന്ത്യ എന്നൊക്കെ ചൊല്ലൊരു ജാഗ ഔട്ട് നിങ്ങളെ ഞങ്ങളെ ഞങ്ങളെ ഉത്തര ഭാഗ്യക്ക് പറയുക അത് ചെമ്മൻ ആരെ വേണ്ട ഞങ്ങൾ ഈ ജൂണിൽ ഞങ്ങളെ കഴിഞ്ഞ ജൂണിലു ഇന്റർനാഷണൽ ഡ്രഗ് അതൊരു വിരോധി ദിനായിട്ട് ആചരണ ആക്കുക ജൂണിലു. അപ്പൊ ആ ടൈമിൽ ഞങ്ങളിവിടെ മൈക്കാലത്തെ പോലീസ് റംഗം എന്താക്കിയാൽ ഈ അങ്ങ് പിടിച്ച് ഡ്രഗ്സ് ഗാഞ്ച അഫീം ഹെറോയിൻ എല്ലാം എന്നുണ്ട അതിനെല്ലാം ഒന്ന് ഡെസ്ട്രോയ് ആക്കുക പ്രോഗ്രാമാക്കിയാറ് നിങ്ങൾക്ക് ഷോക്കോ കേട്ടിട്ടുണ്ടെങ്കിൽ സുമാർ 600 കെ ജി എത്ര ഗാഞ്ച 200 ഗ്രാമിന് എത്ര ഹെറോയിൻ അങ്ങ് നാശാക്കി അവിടെ ഇത് നിങ്ങളെ കയ്യിൽ കിട്ടിയാൽ ഇനി കിട്ടാത്തത് എത്ര ഉണ്ട് അത് വേണ്ട എത്ര രണ്ട് കൂട്ടി മൂന്ന് കൂട്ടി ഇങ്ങനെയുള്ള വേണ്ട ഇത്ര വലിയ ബിസിനസ് ആക്കുമ്പോൾ അങ്ങനെ അത് അങ്ങനെ ആ ബിസിനസ് സക്സസ് ആകും വേറെ വേറെ വേറെ വേറെ റൂട്ട് തേടിയിട്ട് നിങ്ങളെ ഉത്തര ബായിൽ നിങ്ങളെ മക്കളെ മുട്ടങ്ങ വന്നിട്ട് എത്തും ക്ഷമയം ആരാ വേണ്ട നിങ്ങൾ ജാഗ്രതാക്കില്ലേ അത്രയും ഭയാനക്കായിട്ട് കയറി ഈ സിസ്റ്റം. പിന്നെ ഇതിലൊരു വലിയൊരു ഇത് പിന്നെയാട്ടാ ഇപ്പൊ കുടിക്കിറാർ നിങ്ങക്ക് മണമൺ നിങ്ങൾ അങ്ങനെ കണ്ടുപിടിക്കാം സിഗരറ്റ് വലിക്കിറാർ നിങ്ങൾക്ക് സ്മെൽ അങ്ങനെ അതേപോലെ ചോക്ലേറ്റ് എന്ത് തിന്നോട്ടെ നിങ്ങൾക്ക് പിടിയാറ ഈ ഗാഞ്ച അങ്ങനല്ല എനിക്ക് മണമേ ഇല്ലേ അങ്ങനത്തെ നിങ്ങൾക്ക് പിടിയാവില്ലേ അങ്ങനെ ഇപ്പൊ അങ്ങനെ വയലന്റ് സ്റ്റേജിക്ക് അത് എടുത്ത് എടുത്ത് എടുത്ത് 25 വർഷം ഇങ്ങനെയുള്ള കഴിഞ്ഞിട്ടാകുമ്പോൾ അത് കിട്ടാത്തപ്പോ അങ്ങനെ വയലന്റ് ആവറാറ് അപ്പഴേ പിടിയാവും നിങ്ങൾക്ക് നിങ്ങൾ നമുക്കെ പോയാറുണ്ട് അത്ര ഭയാനക്കായിട്ട് കയറി ഈ മാതക വ്യസന ഇത് കൊണ്ടു നഷ്ടം ചെയ്തല്ല എല്ലാത്തിലും നഷ്ടമേ അങ്ങനെ ജോബ് പോണില്ലേ അങ്ങനെ ജോബ് പോയില്ലേ ഫാമിലി പ്രോബ്ലം സൊസൈറ്റിയിൽ അങ്ങനെ സെപ്പറേറ്റ് ആവറാറ് ലീഗൽ ഇഷ്യൂസ് ആവറ് അങ്ങനെ ക്രൈമാക്കോ തുടങ്ങാറ് ഞങ്ങൾ ഒരു 3 വർഷത്തെ
6: മുന്നേ
5: എന്നെ പോയ യൂണിവേഴ്സിറ്റി അങ്ങ് ഈ ദക്ഷിണ കന്നഡ ഉടുപ്പി കാസർഗോഡ് ഈ ഏരിയത്തെ പ്രിൻസിപ്പൽ സ്കൂൾ പ്രിൻസിപ്പൽമാരെല്ലാം വിളിച്ചിട്ട് ഒരു പ്രോഗ്രാം ആക്കിയ ഈ മാതക വ്യസനത്തെ എങ്ങനെ സ്കൂളുകളെ എൻട്രർ മക്കളെല്ലാം എങ്ങനെ വന്നോണ്ട് ചെയ്ത് സ്റ്റുഡൻസിൽ. അപ്പൊ അവിടെ അപ്പത്തെ എസ് പി ആയിട്ട് ഇന്ന് ഭൂഷൺ ബോർഡ് സെസിൽഡർ നിങ്ങ മക്കൾ കൊടുക്കൊരു പോക്കറ്റ് മണി എന്നുണ്ട അതിനായിട്ടേക്ക് ഇതിന് മൂലാണ് നിങ്ങൾ ഭാവനയും പോക്കറ്റ് മണി കൊടുക്കറ നിങ്ങൾ അങ്ങനെ മേല് നോക്കില്ലേ എന്തോ നിഗമിക്കില്ല അത് കൊണ്ട് തട്ടിക്കറി ഈ ഈ ഒരു മാതക ദ്രവ്യ അങ്ങ് സ്ലോലി അത് എൻട്ര ആവുക ഫസ്റ്റ് അങ്ങ് സിഗരറ്റ് വലിക്കറോ ഒരു മജത്ത് കൈത്ത് ഒരു ക്വസ്റ്റ്യൻ എനിക്ക് എന്നമ്മാ ഈ സിഗരറ്റിൽ ഇന്നമ്മ ഒരു ഒരു ഒരു ഇത് കിട്ടും എല്ലാവരും വലിക്കറ സിഗരറ്റ് നാമും വലിക്കറ അത് മെല്ലെ മെല്ലെ എന്തിനാവും നിങ്ങളെ സിഗരറ്റ് തമ്പാക്ക് എന്തുണ്ട് ആ തമ്പാക്ക് മെല്ലെ മെല്ലെ മെല്ലെ മെല്ലെ നിങ്ങൾ അതിരെ എടുത്തിട്ട് അതിൽ ഒഴുക ഗാഞ്ച മാന്ന എൻ്റർ ആവറത് സ്ലോലി നിങ്ങൾ അധികം ഡെവലപ്പ് ആവറാർ മുന്നേ ഒരു റിപ്പോർട്ട് എന്താണെങ്കിൽ സേവിയർ കോളേജ് മുംബൈ ഒരു ഒരു റിപ്പോർട്ട് എടുക്കർ അത് ചിലത് ഇരിയോ വർഷത്തെ കീഴ്ണ്ടല്ലേ അങ്ങ 80% അങ്ങനെ പോപ്പുലേഷൻ്റെ ടോട്ടൽ പോപ്പുലേഷൻ്റെ 80% ആൾമാർ ഈ ആൽക്കോഹോൾക്ക് അഡിക്റ്റ് ആയിരുന്നുണ്ട് ഞങ്ങൾക്ക് കൊഞ്ച് എന്നല്ലേ എല്ലാ കെടുക്കുന്ന മൂല ഏത് കണ്ടെങ്കിൽ മദ്യ ഒന്നുകു ഒന്ന് ഒന്നുകൊന്ന് ആയും പോണ്ടു ഞങ്ങൾ നികാവച്ചില്ലെന്ന് കണ്ടെങ്കിൽ രാഷ്ട്രീയ ഭദ്രതക്കും പ്രോബ്ലം നിങ്ങളെ എക്കണോമിക് ഗ്രോത്തുക്കും പ്രോബ്ലം എല്ലാം നമ്മതില്ല നിങ്ങളെ സമാജത്തിൽ നമ്മതിക്ക് ചാൻസസ് ഇല്ല ഇപ്പൊ നിങ്ങക്ക് നാളെ ഒത്തുള്ളൂ നിങ്ങളെ മുട്ടാറും ഒരു യുവാക്ക ഒരു വിദ്യാർത്ഥി ആരും മാതക വ്യസനത്തിക്ക് വളക ഇറാച്ചന്ത നിങ്ങക്ക് പുതിയിട്ട് കണ്ടെങ്കിൽ നമ്മ അവിടെ ബാഹ്യ കണക്ഷൻ ഒന്നുണ്ട അത് സ്റ്റോപ്പാക്കു പ്രയത്നക്കാം അതല്ലാണ്ട് ഞങ്ങൾ ചെമ്മ കൗൺസിലിംഗ് സെന്റർ ഉണ്ട് സലഹാ കേന്ദ്ര എല്ലാം ഉണ്ട് അപ്പൊ ആ സലഹാ കേന്ദ്രത്തുക ഞങ്ങളെ കുട്ടിയാൻ പോവാ പ്രൈവറ്റും ഉണ്ട് സർക്കാരും ഉണ്ട് ജണ്ട് മൊത്തം ഞങ്ങളെ കുട്ടിയെ പോയിട്ട് ഞങ്ങൾക്ക് ബരാബർ കൗൺസിലിംഗ് ആക്കാം അപ്പൊ കൗൺസിലിംഗ് ചൊല്ലുമ്പോ ഞങ്ങൾ മൈക്കാലത്ത് ഒരു പെജ്ഞ കൗൺസിലിംഗ് ഉണ്ടുണ്ട് അതൊരു ഹിൽഡ റായപ്പൻ ഐ മണ്ണട പാട്ടരുത് അയ്മറ മറ്റേ ചമ്മിയത്തെ കേസ് പണ്ട് ഉമ്മ അപ്പമാർ ബുൾപിട്ടുണ്ട് മണ്ടവർ എങ്ങനെയെങ്കിൽ ഞങ്ങളെ മക്കൾ നീ അപച്ചവാക്കൂ നിന്റെ മക്കൾ നാല് പെറ്റ മൂന്നു നിന്റെ വെയ്ത്തിൽ നാളെ ഒലിമുറ്റിങ്ങൾ വെച്ചിട്ട് ഇത്ര ബലിയാക്കി രണ്ടും മൂന്നും അത് തിന്നിട്ട് നമ്മൾ നിന്റെ നാ കൊണ്ടു ചൊല്ലാണ്ട് നക്ക് എന്താ നക്ക് എന്ത് ചെയ്യണോട്ടു അയ്മ കേക്കുന്നുണ്ട് ആ ഉമ്മമാർ വന്ന് ബുൾപിടുമ്പോ ഞങ്ങളെ കൈ തടിയല്ല വിറക്കുന്നുണ്ട് അയ്മ ചില അയമത്ത് വേറെ വേറെ രൂപത്തിൽ അങ്ങനെ ട്രിയാക്കറുണ്ടെങ്കിൽ നിങ്ങൾ ജീൻസിന്റെ ജീൻസ് പാൻറ്റില്ലേ അതിലെ ഈ സ്റ്റിച്ച് ഇടയിലല്ല അതിലുള്ള ബുടുപ്പാട്ടിത്ത് അതിലെ ഇടയിലല്ല വെച്ചിത്ത് അങ്ങ പണ്ടാറ് മക്ക വന്നിട്ട് ടോയ്ലറ്റിൽ ബാത്റൂമിൽ ഗണ്ടകട്ടില ദയിക്കറാറ് അവിടെ ഇങ്ങനെ ബലിക്കറാറ് ഇതിങ്ങക്ക് പിടിയാവില്ല ഇങ്ങനെ എന്തരാക്കിട്ടുള്ളാറുണ്ട് ഇങ്ങനെ പിടിയാവപ്പ അത് സ്മെൽ എടുക്കാറ് ഷൂ പോളിഷ് അതെല്ലാം അതുകല്ല ഇതെടുത്തിട്ട് അതാക്കറതെല്ലാം ഇക്കർ അതാണ് നിങ്ങൾക്ക് ഈ വലിയ ഒരു വർഗത്തിൽ കാണാൻ കിട്ടില്ലേ അതുപോലെ സ്ലം ഏരിയത്തിൽ പിന്നെ ഈ അലമാരി പോലത്തെ ജനം കഴിക്കറല്ലേ അങ്ങനെ മക്കളെല്ലാം നിങ്ങൾക്ക് അത് കാണാൻ കിട്ടും അങ്ങനത്തെ അങ്ങനെ അങ്ങനത്തെ ഒരു സ്മെൽ എടുക്കുന്നത് കണ്ടിട്ടാങ്ങ നിങ്ങൾ അപ്പം എച്ചറാവണം നിങ്ങളെ മക്ക ഇങ്ങനെ ഇങ്ങനത്തെ സ്വർത്തിലല്ല ഒരു ചെറിയ ഡൗട്ട് പറഞ്ഞിട്ടാങ്ങ ഉടനെ എട്ടക്കാക്കറല്ല ഞങ്ങളെ പേര് അങ്ങനെ ആയിട്ടില്ല വേറെ ഒന്നും ആയിട്ടിക്കും അപ്പൊ ഇത്രയും നികാ വയ്ക്കണം അവർ ഞങ്ങളെ മക്കൾ നികാ വയ്ക്കണ്ട് പിന്നെ അറിയിക്കണം പക്ഷേ എക്സ്പ്രസ് ആയിട്ട് നിങ്ങൾ പോക്കറ്റ് മണീസ കൊടുക്കോ തീരാ ഒരു പൈസ എക്സ്ട്രാ ആകുമ്പോന്നല്ലേ അതൊന്നു എക്സ്ട്രാല്ല അപ്പൊ ആ എസ് പി ചൊന്നും ബന്ധം പൽക്കല്ല അങ്ങനെ ഇൻവെസ്റ്റിഗേഷൻ ആക്കുമ്പോ മക്കളിൽ പൽക്ക് വരുമ്പോ കിട്ടെ മാറ്റി ആയിട്ടിക്കരാത് പെഡ്ലേഴ്സ് പറയുന്ന ചെന്നല്ല സാഗാട്ടാക്കുന്ന പോലത്തെ ചെന്നല്ല പട കേട്ടതല്ലേ അതിന്റെ വിദ്യാർത്ഥിമാരെ നടുവല്ലോ അതായത് അതിന് വലിയ അവർ കേട്ടിട്ടുണ്ടെങ്കിൽ അതായിട്ടൊക്കെ ഞങ്ങൾ മാർക്കറ്റ് സ്പീഡ് മാർക്കറ്റ് അത് നിന്റെ സഹപാഠി ആയിട്ട് കണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ആ ഹോട്ടൽ പോയി ഇല്ലെങ്കിൽ ഇവിടെ പോയി അതേപോലത്തെ ടെസ്റ്റിൽ ആയിട്ട് അതും പണ്ടത് നമ്മളാണോ പ്യൂർ ഇവിടുത്തെ സ്റ്റുഡൻറ്റും പ്യൂറേ എല്ലാം ക്ലീൻ ആണ് നല്ല ആൾമാരെ അങ്ങ് ഈ ചട്ട നാണു പഠിച്ചൊന്നേ പോലെ ഭാരി സ്പീഡിൽ സ്പ്രെഡ് ആവരുതായിട്ട് കയറ് ആ അത് വെള്ള പറമ്പോ എല്ലാം പോണ്ടെന്ന് ഞാൻ ജാഗ്രത ആക്കില്ല കണ്ടെങ്കിൽ നാശ കണ്ടിത്ത
4: ശ്രോതൃങ്ങളെ ഇത് ഇണ്ടത്തോ വിശ്വ തമ്പാക്കു രഹിത നാളോ ഭാഗമായിട്ട് കുറേ വിചാരങ്ങൾ തമ്പാക്കു നിയന്ത്രണ കായ്തരു കട്ടുനിട്ടായിട്ട് പാലിസിത്ത് തമ്പാക്കു മുക്ത പ്രദേശത്തെ നങ്ങൾ നിർമ്മണ ആക്ക ചൊല്ലെങ്കിൽ തോറും പലക്കത്തൊട്ടുക ഇണ്ടത്തെ കാര്യക്രമത്തിന് പാട്ടുണ്ടുള്ള കേട്ടോണ്ടിക്കറി ഇത് റേഡിയോ സാരംഗ് 107.8 FM രംഗ് രംഗ് ജീവനാണ്.

0: உடருந்து மதனுட கட்டு முகிந்து
1: മാത്തേരുള്ള വൺ പേര് കോരികളെത്തുന്ന പുള്ളിയാണ്. നല്ല പുള്ളിയായി ബുക്കണെ കോരികളെ പുണ്ണത് ഏരകളെ കുട്ടി ഞാൻ എനിക്കുള്ള സുന്ദരരെ മന്ദാറ നിക്കിൾ കേനൊന്നുള്ള റേഡിയോ സാറൻ 107.8 FM രംഗ് രംഗ് ദ പതുക്കെ.